അയ്യപ്സുനെ ഫിലിം ബെറാക്ക എനങ്ങ ആനന്ദ് ബക്ഷി കി രചന കോ സംഗീത ദിയ ഹെ കല്യാൺജി ആനന്ദ് ജി നെ.